ാമൽ സീതാരാമൽ കൊടുപ്പാളി അന്നം നമത് കാതൽ എങ്കും എന്നും കാണാതത്.

അല്ലവോ. അത്തിക്കായ് കായ് കായ് ആലങ്കായ് വെണ്ണിലവേ, ഇത്തിക്കായ് കായാതേ എന്നെ പോൽ പെണ്ണല്ലവോ. ഇരവുക്കായ് ഉറവക്കായ് എങ്കും എന്ത ഏഴക്കായ്,